ചൊപ്പം നുള്ളുവാനും നെണ്ടു പൊടിപ്പാനും നീ കൂടെ അവൻ്റെ അവ കുട്ടാപ്പി.

0: ഇവർ മുഖത്ത് പാറ് ആനോളം കളിച്ചോ, അയ്യാ ചേട്ടയെ കിളിച്ചോ, പോട്ട ഷട്ടയെ കിളിച്ചോ,
1: അമ്മമാര് ഗുമ്മാങ്കുത്ത് വാങ്ങി കട്ടിക്കിച്ചോ, ചുമറാങ്കി പള്ളിക്കിച്ചോ, ഇന്നും ബാക്കി വച്ചിക്കിച്ചോ.